സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ശംഖനാഥ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ശംഖനാഥ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ശംഖനാഥ.